0: ഭാഗം.
1: സീതാരാമ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്, അഹുജ ഓദ്രേജു ഷോറൂം, ഭീമവരം. പ്രമുഖ കമ്പനിയില കൂളേഴ്സ്, ഫാൻസ്, മിക്സിലു, ഗ്രൈൻഡർലു, റൈസ് കുക്കറിലു, വാട്ടർ ഹീറ്ററിലു, ഹോം തിയേറ്റർ സ്പീക്കേഴ്സ്, സ്റ്റെഫ്ലേച്ചേഴ്സ്, ഐരൺ ബോക്സ്, ഗ്യാസ് സ്റ്റൗസ്, അഹുജ കമ്പനി സൗണ്ട് സിസ്റ്റംസ് ലഭിച്ചു. ഇലക്ട്രിക്കൽ ഗുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യപ്പെടുന്നു. വിചേണ്ടി സീതാരാമ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്, അഹുജ ഓദ്രേജു ഷോറൂം, പോലീസ് ബോംബ് സെന്റർ, പി പി റോഡ്, ഭീമവരം. സെൽ 9867-4258.
2: జీవిత నౌక చిత్ర నుంచి ఒక మంచి పాట విన్నారు కదా. తర్వాత పాట వి మధుసూదన్ రావు దర్శకత్వంలో 1969 వచ్చిన మనుషులు మారాలి చిత్రం నుంచి ఘంటసాల గానం చేసిన చీకటిలో కారు చీకటిలో పాట వింటారు. గీత రచన శ్రీశ్రీ, సంగీతం కెవి మహాదేవన్.